നമസ്തേ തൃശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, RJ നേത്ര. നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂരാരെ, എല്ലാവർക്കും നമസ്കാരം. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ നിറവും ദേശസ്നേഹത്തിൻ്റെ ആവേശവും നിറഞ്ഞ ഈ മനോഹര ദിനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ രാജ്യം 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീരരായ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കാനും അവർ നമുക്ക് സമ്മാനിച്ച ഒരു ദിവസം കൂടിയാണിത്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു പാട്ട് കേട്ടിട്ട് വരാമല്ലേ? പക്ഷേ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുമായി ഞാൻ ഇനിയും വരുന്നുണ്ട്. ആരും എവിടെയും പോകരുത് കേട്ടോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, RJ നേത്രം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ.
1: ഞാൻ പി എൻ ഗോപികൃഷ്ണൻ, മലയാളത്തിൽ കവിത എഴുതുന്ന ഒരാളാണ്. രാജ്യം അതിന്റെ 80-ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് വിദേശാധിപത്യത്തിൽ നിന്ന് മോചനം നേടിയ ദിവസം മാത്രമല്ല, നാം സ്വയം നമ്മെ ഭരിക്കാൻ തുടങ്ങിയ ദിവസം കൂടിയാണ്. ഇന്ത്യ എന്നും ഒരു വിസ്മയകരമായ രാജ്യമാണ്. വിവിധ തരത്തിലുള്ള മതങ്ങൾ, വിവിധ ഭാഷകൾ, സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ, ഇവയൊക്കെ നിറഞ്ഞ അതിസമ്പന്നമായ വ്യത്യസ്തതകളുടെ രാജ്യമാണ് ഇന്ത്യ. ഈ ബഹുസ്വരതയെ നിലനിർത്തുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യദിനത്തിൽ നാം ഓരോരുത്തരും ഓർക്കേണ്ടത്. കാരണം ഈ വ്യത്യസ്തരായ മനുഷ്യർ ഒരുമിച്ച് നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്തതകളെ നിലനിർത്തണമെങ്കിൽ നാം തമ്മിലുള്ള സാഹോദര്യം, ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സാഹോദര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സാഹോദര്യത്തെ മുറുകി പിടിക്കുക എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു.

0: ഗോപുനന്ദൻ ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ.
4: ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും, എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. മഹാത്മാഗാന്ധി.

0: ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജെ ക്രാവിൽ, ആർജെ നേത്ര. വിഷയങ്ങളിലേക്ക് കടക്കും മുമ്പേ നമുക്ക് നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയി കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. ഞാൻ ഇപ്പോൾ ഒരു മൂവി ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലെ ഡയലോഗാണെന്ന് നിങ്ങൾ ഗസ്റ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ദാ പിടിച്ചോ.
1: ദ മൊമെന്റ് യു ഗിവ് അസ് ഫ്രീഡം, വി വിൽ സ്റ്റാർട്ട് ഫൈറ്റിംഗ് ഓവർ പവർ, റിലീജിയൻ, സ്റ്റേറ്റ്സ് ആൻഡ് ലാംഗ്വേജസ്. അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്, നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ ഈ രാജ്യം പല പല കൊച്ചു രാജ്യങ്ങളായി തല്ലിപ്പിരിയും എന്നല്ലേ? അതെ, ദാറ്റ് ഈസ് യുവർ ഇന്റൻഷൻ. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്, അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy the country. But there will be a day every Indian will realize that India has only one religion. That is patriotism.
0: നിങ്ങളുടെ ഉത്തരം ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് അയക്കണം. ഒന്നും കൂടിയും പറയാം, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർ ജെ ക്രാവിൽ, ആർ ജെ നേത്ര.

0: ഈ സ്വാതന്ത്ര്യദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദനിലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് 10-10 ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദനിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

വെൽക്കം ബാക്ക് എവരിവൺ, ദിസ് ഇസ് വൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്ര. അപ്പോഴേ നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിലേക്ക് തന്നെ തിരിച്ചു വരാട്ടോ. സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ആഘോഷവേളയിൽ നമ്മുടെ നാടിനായി പോരാടിയ ധീരരെ ഒന്ന് ഓർക്കാം. മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു തുടങ്ങി ഒരുപാട് മഹാത്മാരുടെ ത്യാഗവും പോരാട്ടവുമാണ് നമ്മളിന്നും അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിൽ. അപ്പോഴേ ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിനുത്തരം നിങ്ങൾ പറയണേ. ഹു ഡിസൈൻ ദ പ്രസന്റ് നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ? അപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ടിട്ട് വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്ര.

0: വെൽക്കം ബാക്ക് എവരിവൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്ര. സ്വാതന്ത്ര്യം എന്നത് വെറും ഒരു വാക്കല്ല, നമ്മൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വികാരം കൂടിയാണ്. ആ അഭിമാനത്തിന്റെ പ്രതീകമായ നമ്മുടെ ത്രിവർണ പതാകയെ കുറിച്ച് തന്നെ പറയാം. കുങ്കുമം, വെള്ള, പച്ച, ഓരോ നിറത്തിലും അതിൻ്റെതായ അർത്ഥമുണ്ട്. നടുവിലെ അശോക ചക്രം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ പതാക ഉയർത്തുന്ന സമയത്ത് നമ്മൾ എല്ലാവരുടെ ഒരു ചെറിയ മത്സരമുണ്ടാവും, ഏറ്റവും നല്ല സ്ഥലം ആർക്കാ കിട്ടുന്നതെന്ന്. മുന്നിൽ നിന്നാ നന്നായി കാണാം, പക്ഷേ അവിടെ നേരത്തെ തന്നെ ഫുള്ളാ. പിന്നെ നമ്മൾ പുറകിലൊക്കെ പോയി കഴുത്തൊക്കെ നീട്ടി വളഞ്ഞ് തിരിഞ്ഞ് പതാക കാണാനുള്ള ശ്രമം. എങ്ങനെയായാലും എവിടെയായാലും നമ്മുടെ ത്രിവർണ പതാക ഉയരുമ്പോൾ മനസ്സിലൊക്കെ അഭിമാനമാണല്ലേ. എന്തായാലും പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്, നമുക്കപ്പോൾ പാട്ടുകൾ കേട്ടിട്ട് വന്നാലോ. നമുക്കൊരു കുറച്ച് പാട്ട് കേട്ടിട്ട് വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്ര.
1: ഗോപുനന്ദലെ ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
2: ഒപ്പം ജി മാർട്ട് അത്തം 10 ഓണം ലാക്പതി ഓഫർ, എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

വെൽക്കം ബാക്ക് എവരിവൺ, ദിസ് ഈസ് സ്പൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്ര. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഭിമാനവും ദേശസ്നേഹവും നിറയുന്ന ഒന്നാണ് ദേശഭക്തി ഗാനങ്ങൾ. ഒരു ദേശഭക്തി ഗാനം കേൾക്കുമ്പോൾ അത് വെറും ഒരു പാട്ടായി തോന്നാറില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീരരെയും ഇന്ത്യയോടുള്ള നമ്മുടെ സ്നേഹവും ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. സ്കൂളിലും ആഘോഷങ്ങളിലും റേഡിയോയിലും ദേശഭക്തി ഗാനങ്ങൾ മുഴകുമ്പോൾ നമ്മൾ എല്ലാവരും ഒരേ വികാരത്തിൽ ഒന്നാകുന്നു. ഭാഷയും സംസ്കാരവും വ്യത്യസ്തമാണെങ്കിലും രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ഒന്നാണ് അല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, 15 August ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ടോ, അതോ വീട്ടിലിരിക്കാറാണോ പതിവ്? അപ്പോൾ നമ്മുടെ ലിസണേഴ്സിനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വരാം. നമുക്കൊരു കുറച്ച് പാട്ട് കേട്ടിട്ട് വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്രം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ.
2: എന്റെ സാമൂഹ്യ ദർശനം 3 വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ്: സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഡോക്ടർ B.R. അംബേദ്കർ.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജി മാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിലാ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് 10 ലാഖ് പതി ഓഫർ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക ഇഎംഐ.
2: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: വെൽക്കം ബാക്ക് എവറിവൺ, ദിസ് ഇസ് സ്പൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്ര. സ്വാതന്ത്ര്യദിനം ആഘോഷങ്ങളിൽ ദേശസ്നേഹത്തിനോടൊപ്പം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, മധുരം. ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞാൽ പ്രസംഗങ്ങളും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും ശ്രദ്ധ ഒരിടത്തേക്കാണ്. ഇന്ന് ഏത് സ്വീറ്റ് ആണോ കിട്ടുന്നത്, ലഡു ആയാലും ജിലേബി ആയാലും പായസമായാലും ഒരു ചെറിയ മധുരം പോലും ആഘോഷത്തിൻ്റെ സന്തോഷം ഇരട്ടിയാക്കും. പക്ഷേ ഈ മധുരം പങ്കുവെക്കുന്നതിൽ ഒരു നല്ല സന്ദേശം കൂടിയാണ്. സന്തോഷം പങ്കുവെക്കുമ്പോഴാണ് അതിന് കൂടുതൽ മധുരം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇൻഡിപെൻഡൻസ് ഡേ സ്വീറ്റ് ഏതാണ്? എനിക്കിഷ്ടം പായസമാണ് കേട്ടോ. നമുക്കൊരു കുറച്ച് പാട്ട് കേട്ടിട്ട് വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, RJ നേത്ര.

വെൽക്കം ബാക്ക് എവറിവൺ, ദിസ് ഇസ് വൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്ര. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നില്ല കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും തുടങ്ങുന്നത്. നമ്മുടെ നാടിനെ കൂടുതൽ നല്ലതും വൃത്തിയുള്ളതും എല്ലാവർക്കും നീതി കിട്ടുന്നതുമായ ഒരു രാജ്യമാക്കി മാറ്റുന്നതിൽ നമുക്കുമുണ്ട് ഒരു പങ്ക്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, നിയമങ്ങൾ പാലിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, ആവശ്യമുള്ളവർക്ക് ഒരു കൈത്താങ്ങാകുക. രാജ്യത്തിൻ്റെ മാറ്റം വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഗം നന്നായി ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമുണ്ട് കേട്ടോ. കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, RJ നേത്ര.

0: ഗോപുനന്ദല ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: എന്റെ പേര് രഹ്ന കെ എ. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ റീജിയണൽ ഓഫീസർ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിലവിൽ സേവനം അനുഷ്ഠിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ നെടുന്തൂണായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ 80th സ്വാതന്ത്ര്യ ദിനാശംസകൾ.
4: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഈ സ്വാതന്ത്ര്യദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദനിലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് അത്തം 10 ഓണം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും 1 ആൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദന ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: വെൽക്കം ബാക്ക് എവറിവൺ, ദിസ് ഇസ് വൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്ര. സ്വാതന്ത്ര്യം എന്നത് ചരിത്ര പുസ്തകത്തിലെ ഒരു അധ്യായം മാത്രമല്ല, അത് കവിതകളിലും ചിത്രങ്ങളിലും സംഗീതങ്ങളിലും കഥകളിലും ഒക്കെ ജീവിക്കുന്ന ഒരു വികാരമാണ്. ഒരു കവിതയിലെ ഓരോ വരിയിലും പ്രതീക്ഷിക്കുന്നുണ്ടാകാം. ഒരു ചിത്രത്തിലെ ഓരോ നിറത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം കാണും. ഒരു ഗാനത്തിലെ ഓരോ സ്വരവും നമ്മുടെ ഒരുമിപ്പിക്കാം. നിറങ്ങൾ പലതെങ്കിലും സ്വപ്നം ഒന്നാണ്. ഭാഷകൾ പലതെങ്കിലും ഹൃദയം ഒന്നാണ്. നമ്മുടെ ഇന്ത്യ നമ്മുടെ അഭിമാനം. ഇത്തരത്തിലുള്ള കലാസൃഷ്ടിയിലൂടെയാണ് ദേശസ്നേഹവും ഐക്യവും പുതിയ തലമുറയ്ക്ക് പങ്കുവെക്കുന്നത്. അപ്പോൾ കവിതയുടെയും കലയുടെയും ഈ മനോഹര ലോകത്തിലേക്ക് നമുക്കും ഒന്ന് കടന്നു ചെന്നാലോ? അതിനു മുമ്പ് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, RJ നേത്രം.

വെൽക്കം ബാക്ക് എവറിവൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം, നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്ര. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ ഐക്യമാണ് കേട്ടോ. ഭാഷകൾ വ്യത്യസ്തം, സംസ്കാരങ്ങൾ വ്യത്യസ്തം, ആചാരങ്ങളും വ്യത്യസ്തം, പക്ഷേ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഐക്യം നമുക്ക് ശക്തി നൽകുന്നു, പുരോഗതി നമുക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ശാസ്ത്രം, കായികം, വിദ്യാഭ്യാസം, കല, സാങ്കേതിക വിദ്യ, എല്ലാ മേഖലയും മുന്നേറുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അതിൻ്റെ ഭാഗമാണ്. ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് മുന്നേറാം. വൈവിധ്യത്തിൽ ഐക്യത്തോടെ പുരോഗതിയിലേക്ക് നമ്മുടെ ഇന്ത്യ. കുറച്ച് മനോഹരമായ പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാല്ലേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം, നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, RJ നേത്ര.

0: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യദിനാശംസകൾ.
1: ഒരു വ്യക്തി മരിച്ചേക്കാം, എന്നാൽ ആശയം മരണശേഷം നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും. സുഭാഷ് ചന്ദ്രബോസ്.

0: ഗോപുനന്ദലത്ത് ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാഖ്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദലത്ത് ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
4: ഞാൻ കെ എ വർഗീസ്, ഹയർ സെക്കൻഡറി തൃശൂർ ജില്ലാ കോർഡിനേറ്ററാണ്. എല്ലാവർക്കും ഭാരതത്തിന്റെ 80th സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. രാജ്യം സ്വാതന്ത്ര്യം നേടുവാൻ ജീവിതം ബലിയർപ്പിച്ച മഹാരഥന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആയുധശക്തിയെ ആത്മശക്തി കൊണ്ട് നേരിട്ട ചരിത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. ഗാന്ധിജിയുടെ അഹിംസയെന്ന വജ്രായുധമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിച്ചത്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഓരോ ഭാരതീയനും കടമയുണ്ട്. നമ്മുടെ രാജ്യത്തെ അഖണ്ഡമായി കാത്തുസൂക്ഷിക്കുവാനും ജനാധിപത്യം നഷ്ടപ്പെടാതെ പരിപാലിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് എവരിവൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞിക്കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്ര. അപ്പോൾ ഇത്ര നേരം നമ്മൾ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും നമ്മുടെ രാജ്യത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചല്ലോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അർത്ഥം? സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് രാജ്യം സ്വാതന്ത്ര്യമായത് മാത്രമല്ല കേട്ടോ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകാനും ഇഷ്ടമുള്ളത് പറയാനും സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാനുള്ള അവസരം കൂടിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ സ്വാതന്ത്ര്യം ആഘോഷിക്കാം, അതിൻ്റെ വില മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വന്നാലോ? ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, RJ നേത്രം.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് അത്തം 10 ലാഖ് പതി ഓഫർ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജെ ക്ടാവിൽ, ആർജെ നേത്ര. വിഷയങ്ങളേക്ക് കടക്കും മുമ്പേ നമുക്ക് നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗ് ആണ്. ഞാൻ ഇപ്പോൾ ഒരു മൂവി ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലെ ഡയലോഗ് ആണെന്ന് നിങ്ങൾ ഗസ്റ്റ് ചെയ്ത് പറയണേ. അപ്പോ ദാ പിടിച്ചോ.
1: ദ മൊമെന്റ് യു ഗിവ് എസ് ഫ്രീഡം, വി വിൽ സ്റ്റാർട്ട് ഫൈറ്റിംഗ് ഓവർ പവർ, റിലീജിയൻ, സ്റ്റേറ്റ്സ് ആൻഡ് ലാംഗ്വേജസ്. അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്, നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ ഈ രാജ്യം പല പല കൊച്ചു രാജ്യങ്ങളായി തല്ലിപ്പിരിയും എന്നല്ലേ? അതെ, ദാറ്റ് ഈസ് യുവർ ഇന്റൻഷൻ. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്, അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. ദാറ്റ് വിൽ ഡിസ്ട്രോയ് ദ കൺട്രി, ബട്ട് ദേർ വിൽ ബി എ ഡേ എവരി ഇന്ത്യൻ വിൽ റിയലൈസ് ദാറ്റ് ഇന്ത്യ ഹാസ് ഓൺലി വൺ റിലീജിയൻ, ദാറ്റ് ഈസ് പാട്രിയോട്ടിസം.
0: നിങ്ങളുടെ ഉത്തരം ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് അയക്കണം. ഒന്നും കൂടി പറയാം, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർ ജെ ക്ടാവിൽ, ആർ ജെ നേത്ര.

0: ഗോപുനന്ദലത് ജി മാർട്ടിൽ ഇന്നും നാളെയും 100 അവേഴ്സ് ഫ്രീഡം മിഡ്നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദലത് ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

വെൽക്കം ബാക്ക് എവറിവൺ, ദിസ് ഇസ് വൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്ര. അപ്പൊ കൂട്ടുകാരെ, അവസാനം ഒരു ചെറിയ കാര്യം കൂടി പറയാം. സ്വാതന്ത്ര്യദിനം എന്നത് പതാക ഉയർത്തി ദേശഭക്തി ഗാനങ്ങൾ പാടിയും മാത്രം ആഘോഷിക്കുന്നതല്ല, നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയും വേണം. നമ്മുടെ നാട് വൃത്തിയായി സൂക്ഷിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, നിയമങ്ങൾ പാലിക്കണം, കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ സഹായിക്കണം. കാരണം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച എന്നത് അവിടുത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ചെറിയ ചെറിയ നല്ല കാര്യങ്ങളിലൂടെയാണ് നല്ലൊരു രാജ്യമുണ്ടാകുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്കും ഒരു നല്ല തീരുമാനമെടുക്കാം, നമ്മുടെ നാടിന് നമുക്കും കഴിയുന്നത്ര നല്ലത് ചെയ്യാം. അപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ, നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാവാറായി. സോ എൻ്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത ആഴ്ച വേറൊരു കുട്ടി RJ വീണ്ടും കേൾക്കാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ ക്രാവിൽ, കുട്ടി RJ നേത്ര.

ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ് തൃശൂർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ സന്ദീപ് ഫ്രം മൈ റേഡിയോ 90.FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സ്. നമുക്കൊരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാല്ലേ. ഈ ഓഗസ്റ്റ് 15-ന്റെ പ്രത്യേകത എന്താ? ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ എന്നെ ചിലപ്പോൾ തല്ലാൻ വരും. അങ്ങനെ തല്ലാനൊന്നും നിൽക്കണ്ട, ഇന്ന് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനമാണ്. ലോകത്ത് എവിടെ പോയാലും നമുക്കൊരു ഇന്ത്യക്കാരനെ കാണാൻ പറ്റുമെന്നാണല്ലോ പ്രമാണം. അങ്ങനെയുള്ള എല്ലാ ഇന്ത്യക്കാർക്കും എൻ്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സോ ഈ ഒരു വിഷു മാത്രമല്ല, കുറച്ചധികം വിശേഷങ്ങളെ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ട്. അതിനു മുമ്പ് എന്തായാലും നമുക്ക് നല്ല പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90.FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ സന്ദീപ്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ.
2: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. മഹാത്മാഗാന്ധി.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദനിലെ ജി മാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം 10 ഓണം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദനിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ സന്ദീപ്, ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിന്നും. അപ്പം SMS ക്വസ്റ്റ്യൻ്റെ സമയമായിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള സമ്മാനങ്ങളാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളിവിടെ ഒരു മൂവി ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് സിനിമയാണെന്ന് ഗസ് ചെയ്യുക. സോ നമുക്ക് അതൊന്ന് കേട്ടാലോ.
1: The moment you give us freedom, we will start fighting over power, religion, states and languages. At the end of it, നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ ഈ രാജ്യം പല പല കൊച്ചു രാജ്യങ്ങളായി തല്ലിപ്പിരിയും എന്നല്ലേ? അതെ, ദാറ്റ് ഈസ് യുവർ ഇന്റൻഷൻ. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്, അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy the country. But there will be a day every Indian will realize that India has only one religion. That is patriotism.
0: അപ്പോൾ ഡയലോഗൊക്കെ കേട്ടു. എന്തായാലും ഞാൻ പറയുന്ന ഈ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് വെച്ചോളൂ. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരം SMS ചെയ്യേണ്ടത്. നമ്പർ ഈസ് 9072879090. കിട്ടിക്കാണല്ലോ അല്ലേ? എന്ന് ഒന്നുകൂടെ കുറച്ച് പതുക്കെ ഞാൻ പറയാം, 9072879090. സോ എത്രയും പെട്ടെന്ന് എല്ലാവരും നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങളുടെ നമ്പറിലേക്ക് SMS ചെയ്യുക, നിങ്ങളുടെ സമ്മാനങ്ങൾ ക്ലെയിം ചെയ്യുക. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്കിനി കുറച്ച് നല്ല പാട്ടുകൾ കേൾക്കാം. ആ പാട്ടുകൾ എൻജോയ് ചെയ്തുകൊണ്ട് പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ സന്ദീപ്, ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

0: ഹരി ചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി.
1: ഞാൻ പി എൻ ഗോപികൃഷ്ണൻ, മലയാളത്തിൽ കവിത എഴുതുന്ന ഒരാളാണ്. രാജ്യം അതിന്റെ 80-ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് വിദേശാധിപത്യത്തിൽ നിന്ന് മോചനം നേടിയ ദിവസം മാത്രമല്ല, നാം സ്വയം നമ്മെ ഭരിക്കാൻ തുടങ്ങിയ ദിവസം കൂടിയാണ്. ഇന്ത്യ എന്നും ഒരു വിസ്മയകരമായ രാജ്യമാണ്. വിവിധ തരത്തിലുള്ള മതങ്ങൾ, വിവിധ ഭാഷകൾ, സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ, ഇവയൊക്കെ നിറഞ്ഞ അതിസമ്പന്നമായ വ്യത്യസ്തതകളുടെ രാജ്യമാണ് ഇന്ത്യ. ഈ ബഹുസ്വരതയെ നിലനിർത്തുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഓരോരുത്തരും ഓർക്കേണ്ടത്. കാരണം ഈ വ്യത്യസ്തരായ മനുഷ്യർ ഒരുമിച്ച് നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്തതകളെ നിലനിർത്തണമെങ്കിൽ നാം തമ്മിലുള്ള സാഹോദര്യം, ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സാഹോദര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സാഹോദര്യത്തെ മുറുകി പിടിക്കുക എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
2: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90.5 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ സന്ദീപ്. ഓൾറെഡി SMS ക്വസ്റ്റൻ ഒക്കെ ആൻസർ ചെയ്തിട്ട് നിങ്ങൾ ക്ഷീണിച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ട് നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നൗ ലെറ്റ് മീ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് നമ്മളുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പെട്ടെന്ന് പറയാൻ ചിലർക്കൊന്നും പറ്റാറില്ല, ചിലർക്കത് പെട്ടെന്ന് പറ്റും കേട്ടോ, കാരണം അവർക്കതെല്ലാം അറിയാം. അതിനൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളുടെ രാജ്യം 79 സ്വാതന്ത്ര്യ വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 80 സ്വാതന്ത്ര്യദിനമാണ്. സോ ഇനി ഇതാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്നല്ല പറയേണ്ടത്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഓരോരുത്തരും ഇന്ത്യക്കാരാണെന്ന് അഭിമാനത്തോടെ കൂടി പറയുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു നിമിഷത്തിൽ കേൾക്കാനായിട്ട് നല്ല സെറ്റ് പാട്ടുകൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90.5 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ സന്ദീപ്. ടിപ്സ് ആൻഡ് ട്രിക്സ്.

0: ഗോപുനന്ദലത് ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദലത് ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90.fm. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ സന്ദീപ്. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാനൊരു മില്ലേനിയലാണ്, എൻ്റെ ചെറുപ്പകാലത്തിലെ സ്വാതന്ത്ര്യദിനാഘോഷം എന്നൊക്കെ പറയുന്നത് ഒരു സെറ്റ് സംഭവമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് സ്കൂളിൽ പോവാം, സ്കൂളിൽ പോയിട്ട് മിഠായി കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ എടുത്ത് കൂട്ടുകാരോടൊത്ത് നമ്മുടെ നാട് ചുറ്റി കറങ്ങലാണ് ആ ഒരു ദിവസത്തെ നമ്മളുടെ റുട്ടീൻ എന്ന് പറയുന്നത്. അവിടെ പായസം കൊടുക്കുന്നവരുണ്ട്, ലഡു കൊടുക്കുന്നവരുണ്ടായിരിക്കും, മിഠായി കൊടുക്കുന്നവരുണ്ടായിരിക്കും. ശരിക്കും ആ മധുരം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, രാജ്യം ഓരോരുത്തരും ആഘോഷിക്കുന്ന ആ നിമിഷത്തിൽ പങ്കാളികളാവുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ദിവസം ആഘോഷിക്കുക എന്നുള്ളത് എനിക്കും അറിയാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ ഒരുപാട് ഓർമ്മകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ ഓർമ്മകളെന്ന് പറയുന്നത് മധുരമുള്ള ഓർമ്മകളായിരിക്കും. അതിൻ്റെ മാറ്റുകൂട്ടാനായി നമുക്ക് നല്ല മധുരമുള്ള പാട്ടുകൾ കേൾക്കാം. പ്ലീസ് സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.fm. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ സന്ദീപ്. ടിപ്സ് ആൻഡ് ട്രിക്സ്.

0: ഈ സ്വാതന്ത്ര്യദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദനിലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് അത്തം 10 ഓളം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദന ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90.fm കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ സന്ദീപ്. ടിപ്സ് ആൻഡ് ട്രിക്സ് വീക്കെൻഡ് ഒക്കെ അല്ലേ, ആർക്കാണ് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തതല്ലേ? അങ്ങനെ വെറുതെ ഇരിക്കുന്നത് എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാജ്യം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. നമ്മളുടെ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാവുക, ആഘോഷങ്ങളുടെ ഭാഗമാവുക എന്ന് പറയുന്നത് നമുക്കെല്ലാം ലഭിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുള്ള ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് കേൾക്കാനും എൻജോയ് ചെയ്യാനും കുറച്ച് പാട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ പാട്ടുകൾ കേട്ട് നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങി ആഘോഷങ്ങളുടെ ഭാഗമാവുക. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.fm കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ സന്ദീപ്. ടിപ്സ് ആൻഡ് ട്രിക്സ്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ.
2: ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും നാം മറക്കുമ്പോൾ മാത്രമാണ് പരാജയം സംഭവിക്കുന്നത്. ജവഹർലാൽ നെഹ്റു.

0: ഗോപുനന്ദല ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: ഞാൻ KA വർഗീസ്, ഹയർ സെക്കൻഡറി തൃശൂർ ജില്ലാ കോർഡിനേറ്ററാണ്. എല്ലാവർക്കും ഭാരതത്തിന്റെ 80th സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. രാജ്യം സ്വാതന്ത്ര്യം നേടുവാൻ ജീവിതം ബലിയർപ്പിച്ച മഹാരഥന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആയുധശക്തിയെ ആത്മശക്തി കൊണ്ട് നേരിട്ട ചരിത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. ഗാന്ധിജിയുടെ അഹിംസയെന്ന വജ്രായുധമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിച്ചത്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഓരോ ഭാരതീയനും കടമയുണ്ട്. നമ്മുടെ രാജ്യത്തെ അഖണ്ഡമായി കാത്തുസൂക്ഷിക്കുവാനും ജനാധിപത്യം നഷ്ടപ്പെടാതെ പരിപാലിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.

നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ സന്ദീപ്. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഇന്നത്തെ വിഷ വളരെ സ്പെഷ്യൽ ആണ്. കാരണം ഒരു അമ്മായി അമ്മ മരുമകളാകാൻ പോകുന്ന ഒരാൾക്ക് ഒരു വിഷാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് വിജയലക്ഷ്മി മാം ആണ് മീനക്കുട്ടിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മീനക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ. ഒരു ലാലേട്ടൻ സ്റ്റൈലിൽ പറയാനാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ മീനക്കുട്ടി. ഇതിപ്പോൾ ലാലേട്ടനായില്ലെങ്കിലും സന്ദീപേൻ്റെ വക ഒരു ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും പാട്ടുകൾക്ക് നേരമായിട്ടുണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഗാനങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് പ്ലീസ് സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ സന്ദീപ്. ടിപ്സ് ആൻഡ് ട്രിക്സിൽ

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദനിലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് അത്തം 10 ഓണം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും 1 ആൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദനിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ ഇന്ത്യ എഫ്എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ സന്ദീപ്. ടിപ്സ് ആൻഡ് ട്രിക്സിൽ എന്താണെങ്കിലും നമ്മളിപ്പോൾ വീക്കെൻഡൊക്കെ ആഘോഷിക്കാനായിട്ട് മുടക്ക ദിവസങ്ങൾ എൻജോയ് ചെയ്തിരിക്കുകയാണ്. മഴ കാരണം കുറച്ചധികം മുടക്കുകളായി നമുക്ക് കിട്ടണു. ഈ ഒരു അവസരത്തിൽ നിങ്ങളറിയാതെ ഒരു സാധനം വരാൻ പോകുന്നുണ്ട്, ഒരു വില്ലൻ വരാനുണ്ട്. എന്താണെന്നല്ലേ, മിഡ് ടേം എക്സാമും ഓണപ്പരീക്ഷയൊക്കെ ഇപ്പോൾ ദേ പടിവാതിൽക്കിലെത്തി നിൽക്കുകയാണ്. ആഘോഷങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു കയറ്റം പോലെ ഈ എക്സാംസൊക്കെ നല്ല രീതിയിൽ എഴുതി പാസ്സാവാൻ കുട്ടികൾക്ക് പറ്റണം. അതിന് പാരൻസും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ അവധി ദിവസങ്ങളും വീക്കെൻഡ്സൊക്കെ കിട്ടുമ്പോൾ എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ പോർഷൻസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് പാരൻസാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു നിമിഷത്തിൽ നിങ്ങളിപ്പോൾ തൽക്കാലം കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രസകരമായിട്ടുള്ള പാട്ടുകൾ നമ്മുടെ ക്യൂവിലുണ്ട്. പ്ലീസ് സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ ഇന്ത്യ എഫ്എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജെ സന്ദീപ്. ടിപ്സ് ആൻഡ് ട്രിക്സിൽ

0: ഗോപുനന്ദല ജി മാർട്ടിൽ ഇന്നും നാളെയും 100 അവേഴ്സ് ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ സന്ദീപ്. പരീക്ഷകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ വായനാശീലത്തെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചു പോയത്. എത്ര കുട്ടികളാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ മറ്റൊരു പുസ്തകം കൈകൊണ്ട് തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് പാരൻസ് തന്നെയാണ്. ഇപ്പോൾ AI മൊബൈലിൻ്റെയും പിന്നാലെയാണ് ഭൂരിഭാഗം കുട്ടികളും. അതൊരു മോശമാണെന്നൊരു അഭിപ്രായം എനിക്കില്ല, എങ്കിൽ പോലും ഒരു ശ്രദ്ധ വേണ്ട കാര്യം തന്നെയാണത്. അത് പാരൻസിൻ്റെയും ഒപ്പം ടീച്ചേഴ്സിൻ്റെയും ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ എന്തും അധികമായാൽ അമൃതവും വിഷമാണെന്നാണല്ലോ പറയുന്നത്.

അപ്പോൾ ആവശ്യത്തിലധികം എന്തെങ്കിലും മക്കൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സും പാരൻസും ആണ് അത് ശ്രദ്ധിക്കേണ്ടത്. ആ ശ്രദ്ധ നമുക്ക് വേണം. അത്തരം ശ്രദ്ധ കൊടുക്കേണ്ട ആ ഒരു അവസരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കൂ. അതിനൊപ്പം ഈ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്ലീസ് സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.8 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ സന്ദീപ്.

ഹലോ എവറിവൺ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ ആൻഡ് എഫ് എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ അജയ് സന്ദീപ്. ടിപ്സ് ആൻഡ് ട്രിക്സിൽ വായനാശീലത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും നേരത്തെ എഐയെ കുറിച്ചും മൊബൈലിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം. ഒരുപാട് നേരം വീഡിയോ കാണുക, ഗെയിം കളിക്കുക എന്നൊക്കെ പറയുന്നതാണ് കുട്ടികളുടെ ഇപ്പോഴത്തെ പ്രധാന വിനോദം എന്ന് പറയുന്നത്. അവയിൽ നിന്നൊക്കെ കുട്ടികളെ ഒന്ന് തടയാനോ അല്ലെങ്കിൽ അവരെ വഴിതിരിച്ചുവിടാനോ സാധിക്കുന്നത് പാരൻസിനായിരിക്കും. അവർക്ക് നല്ല നല്ല പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഇമാജിനേഷൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കണം. കാരണം ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രാജാവാകാം, കള്ളനാവാം, രാജകുമാരനാവാം, രാജകുമാരിയാവാം, അല്ലേ? സോ അത്തരം സന്തോഷങ്ങൾ നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. ആ പകർന്നു കൊടുക്കുന്ന സന്തോഷങ്ങളുടെ മാറ്റുകൂട്ടാനായി നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടുകൊണ്ട് തിരിച്ചു വരാം. പ്ലീസ് സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ ആൻഡ് എഫ് എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ സന്ദീപ്. ടിപ്സ് ആൻഡ് ട്രിക്സ്.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് അത്തം 10 ഓണം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക ഇഎംഐ.
2: ഗോപുനന്ദലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
4: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ.
5: സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ബാലഗംഗാധര തിലകൻ.

0: Say bye.
1: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒത്തൊരുമി

ഹായ് ഹലോ എവരിവാൻ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90.fm കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ സന്ദീപ്. ടിപ്സ് ആൻഡ് ട്രിക്സിൽ വായനയെ കുറിച്ച് പറഞ്ഞു, പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു, മൊബൈൽസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾ മിസ് ചെയ്യുന്ന വേറൊരു സംഗതിയുടെ ഉണ്ട്, പുറത്തു പോയി കളിക്കുന്നതിൻ്റെ സൗന്ദര്യം. ഒരുപാട് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് പാടത്തും പറമ്പിലും പണ്ട് കാലത്ത് നമ്മൾ കളിച്ചിരുന്നതൊക്കെയാണ് മില്ലേനിയൽ ആയിട്ടുള്ള എൻ്റെ ഓർമ്മകളിലേക്ക് വരുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ പാടത്ത് പോയി ഗ്രൗണ്ട് സെറ്റാക്കാന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിലൂടെ നമുക്ക് ഗ്യാതറിങ്ങിൻ്റെയും കൂട്ടുകൂടലിൻ്റെയും ഒക്കെ സന്തോഷം ആസ്വദിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂട്ടുകെട്ടില്ല എന്ന് ഞാൻ പറയില്ല, അവർക്ക് കൂട്ടുകെട്ടുകളുണ്ട്, കൂട്ടുകൂടാനുള്ള സ്ഥലങ്ങളാണ് ഇല്ലാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്കും ഒരുപാട് ഓർമ്മകളും ഒരുപാട് സൊല്യൂഷൻസും വന്നിട്ടുണ്ടാവും. എന്തായാലും നമ്മളുടെ ഈ യാത്രയിൽ കേട്ടുകൊണ്ടിരിക്കാം നല്ല നല്ല പാട്ടുകൾ. പ്ലീസ് സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.fm കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ സന്ദീപ്. Tips and Tricks.

0: ഗോപുനന്ദല ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ സന്ദീപ്, ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിന്നും. അപ്പം SMS ക്വസ്റ്റ്യൻ്റെ സമയമായിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള സമ്മാനങ്ങളാണ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളിവിടെ ഒരു മൂവി ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് സിനിമയാണെന്ന് ഗസ് ചെയ്യുക. സോ നമുക്ക് അതൊന്ന് കേട്ടാലോ.
1: The moment you give us freedom, we will start fighting over power, religion, states and languages. At the end of it, നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ ഈ രാജ്യം പല പല കൊച്ചു രാജ്യങ്ങളായി തല്ലിപ്പിരിയും എന്നല്ലേ? അതെ, ദാറ്റ് ഈസ് യുവർ ഇന്റൻഷൻ. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്, അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy the country. But there will be a day every Indian will realize that India has only one religion. That is patriotism.
0: അപ്പോൾ ഡയലോഗൊക്കെ കേട്ടു. എന്തായാലും ഞാൻ പറയുന്ന ഈ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് വെച്ചോളൂ. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരം SMS ചെയ്യേണ്ടത്. നമ്പർ ഈസ് 9072879090. കിട്ടിക്കാണല്ലോ അല്ലേ? എന്ന് ഒന്നുകൂടെ കുറച്ച് പതുക്കെ ഞാൻ പറയാം, 9072879090. സോ എത്രയും പെട്ടെന്ന് എല്ലാവരും നിങ്ങളുടെ ഉത്തരങ്ങൾ ഞങ്ങളുടെ നമ്പറിലേക്ക് SMS ചെയ്യുക, നിങ്ങളുടെ സമ്മാനങ്ങൾ ക്ലെയിം ചെയ്യുക. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്കിനി കുറച്ച് നല്ല പാട്ടുകൾ കേൾക്കാം. ആ പാട്ടുകൾ എൻജോയ് ചെയ്തുകൊണ്ട് പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ സന്ദീപ്, ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

0: ഗോപുനന്ദല ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് 10 ഓണം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദല ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അർദ്ധരാത്രിയുടെ മണിമുടങ്ങുമ്പോൾ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഭാരതം ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നെണീക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മളുടെ ചാച്ചാജി, നമ്മളുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യയെ അഡ്രസ്സ് ചെയ്തപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. ഇതിവിടെ പറയാൻ എന്താ കാരണം എന്നല്ലേ. അതിനു മുമ്പ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ സന്ദീപ്, ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഇനി എന്തിനാണ് ഇതൊക്കെ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആലോചിക്കുകയായിരുന്നു എത്ര പേരെയാണ് നമ്മൾ ഈ നിമിഷത്തിൽ ഓർക്കേണ്ടി വരുന്നത് എന്നുള്ളത്. ഒരുപാട് പേരുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഇപ്പോൾ ആലോചിക്കുന്ന വേറൊരു കാര്യമാണ്, നമ്മുടെ രാജ്യത്തിൽ എത്ര പേർക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ട്. നമ്മുടെ രാജ്യം ഇൻഡിപെൻഡൻ്റ് ആണ്, ബട്ട് നമ്മളിൽ ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണോ? അത് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടതും നിങ്ങളാണ്. സോ വിശേഷങ്ങൾ പറഞ്ഞിട്ട് സമയം പോയതറിഞ്ഞില്ല. ഇനി മറ്റൊരു ദിവസം മറ്റൊരു ടീച്ചർ RJ നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. Till then, please stay tuned to My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം, ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ സന്ദീപ് സൈനിങ് ഓഫ്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: ഞാൻ പി എൻ ഗോപികൃഷ്ണൻ, മലയാളത്തിൽ കവിത എഴുതുന്ന ഒരാളാണ്. രാജ്യം അതിന്റെ 80-ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് വിദേശാധിപത്യത്തിൽ നിന്ന് മോചനം നേടിയ ദിവസം മാത്രമല്ല, നാം സ്വയം നമ്മെ ഭരിക്കാൻ തുടങ്ങിയ ദിവസം കൂടിയാണ്. ഇന്ത്യ എന്നും ഒരു വിസ്മയകരമായ രാജ്യമാണ്. വിവിധ തരത്തിലുള്ള മതങ്ങൾ, വിവിധ ഭാഷകൾ, സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ, ഇവയൊക്കെ നിറഞ്ഞ അതിസമ്പന്നമായ വ്യത്യസ്തതകളുടെ രാജ്യമാണ് ഇന്ത്യ. ഈ ബഹുസ്വരതയെ നിലനിർത്തുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഓരോരുത്തരും ഓർക്കേണ്ടത്. കാരണം ഈ വ്യത്യസ്തരായ മനുഷ്യർ ഒരുമിച്ച് നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്തതകളെ നിലനിർത്തണമെങ്കിൽ നാം തമ്മിലുള്ള സാഹോദര്യം, ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സാഹോദര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സാഹോദര്യത്തെ മുറുകി പിടിക്കുക എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
2: My Radio 90FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ.
3: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
4: ഒപ്പം ജിമാർട്ട് 10-ഓളം ലാക്പതി ഓഫർ, എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
5: ഗോപുനന്ദലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

0: ഗോപുനന്ദൻ ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദൻ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ.
4: ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും, എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. മഹാത്മാഗാന്ധി.

0: എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിസിക എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ നിങ്ങൾ ഇത് കാണുക.
1: നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ ഇനി കളി കാര്യമാകും. മൈ റേഡിയോ 90 FM.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജി മാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം 10 ഓണം ലാഖ് പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും 1 ആൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

0: like a step for you. Dancing, far and style.
1: Slow down, boys.

0: ഗോപുനന്ദന ജി മാർട്ടിൽ ഇന്നും നാളെയും 100 അവേഴ്സ് ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദന ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
4: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ.
5: എന്റെ സാമൂഹ്യ ദർശനം 3 വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ്: സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഡോക്ടർ B.R. അംബേദ്കർ.

0: ഞാൻ കെ എ വർഗീസ്, ഹയർ സെക്കൻഡറി തൃശൂർ ജില്ലാ കോർഡിനേറ്ററാണ്. എല്ലാവർക്കും ഭാരതത്തിന്റെ 80th സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. രാജ്യം സ്വാതന്ത്ര്യം നേടുവാൻ ജീവിതം ബലിയർപ്പിച്ച മഹാരഥന്മാരുടെ സ്മരണയ്ക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആയുധശക്തിയെ ആത്മശക്തി കൊണ്ട് നേരിട്ട ചരിത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. ഗാന്ധിജിയുടെ അഹിംസയെന്ന വജ്രായുധമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിച്ചത്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഓരോ ഭാരതീയനും കടമയുണ്ട്. നമ്മുടെ രാജ്യത്തെ അഖണ്ഡമായി കാത്തുസൂക്ഷിക്കുവാനും ജനാധിപത്യം നഷ്ടപ്പെടാതെ പരിപാലിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.
1: Sagas, Genius, Jackie.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജി മാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം 10 ഓണം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഗോപുനന്ദൻ ജിമാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദൻ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് 10 ഓണം ലാക് പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദല ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: ഒരു വ്യക്തി മരിച്ചേക്കാം, എന്നാൽ ആശയം മരണശേഷം നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും. സുഭാഷ് ചന്ദ്രബോസ്.

0: ഗോപുനന്ദന ജി മാർട്ടിൽ ഇന്നും നാളെയും 100 അവേഴ്സ് ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദന ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് അത്തം 10 ഓണം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക ഇഎംഐ.
2: ഗോപുനന്ദലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യദിനാശംസകൾ.
1: അഭിനയരാജ ഗോകുലബാല കോടി പ്രകാശ വിരഗ നരകശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേ ഇത്തവണയ ചൂടിയ വാടല ചൂടിയ വാക്കള വാടിയ സിന്ധയ്ക്കുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരികിടുവായ ആയർദം മായ നീവ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: എന്റെ പേര് തെഹിന കെ എ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ റീജിയണൽ ഓഫീസർ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിലവിലെ സേവനം അനുഷ്ഠിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ നെടുന്തൂണായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ 80th സ്വാതന്ത്ര്യ ദിനാശംസകൾ.
2: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, മഹാത്മാഗാന്ധി.
2: ഗോപുനന്ദനിലെ ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
3: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
4: ഗോപുനന്ദനിലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജി മാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിലാ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം 10 ഓണം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക ഇഎംഐ.
2: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഗോപുനന്ദനിലെ ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദനിലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: ഞാൻ കെ എ വർഗീസ്, ഹയർ സെക്കൻഡറി തൃശൂർ ജില്ലാ കോർഡിനേറ്ററാണ്. എല്ലാവർക്കും ഭാരതത്തിന്റെ 80th സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. രാജ്യം സ്വാതന്ത്ര്യം നേടുവാൻ ജീവിതം ബലിയർപ്പിച്ച മഹാരഥന്മാരുടെ സ്മരണയ്ക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആയുധശക്തിയെ ആത്മശക്തി കൊണ്ട് നേരിട്ട ചരിത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. ഗാന്ധിജിയുടെ അഹിംസയെന്ന വജ്രായുധമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിച്ചത്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഓരോ ഭാരതീയനും കടമയുണ്ട്. നമ്മുടെ രാജ്യത്തെ അഖണ്ഡമായി കാത്തുസൂക്ഷിക്കുവാനും ജനാധിപത്യം നഷ്ടപ്പെടാതെ പരിപാലിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.
2: My Radio 90 FM.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് 10 ഓണം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: മൈ റേഡിയോ 90 FM. 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും നാം മറക്കുമ്പോൾ മാത്രമാണ് പരാജയം സംഭവിക്കുന്നത്. ജവഹർലാൽ നെഹ്റു.

0: ഗോപുനന്ദലത് ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദലത് ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ആചാരങ്ങൾ, വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ, ഇവയൊക്കെ നിറഞ്ഞ അതിസമ്പന്നമായ വ്യത്യസ്തതകളുടെ രാജ്യമാണ് ഇന്ത്യ. ഈ ബഹുസ്വരതയെ നിലനിർത്തുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഓരോരുത്തരും ഓർക്കേണ്ടത്. കാരണം ഈ വ്യത്യസ്തരായ മനുഷ്യർ ഒരുമിച്ച് നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്തതകളെ നിലനിർത്തണമെങ്കിൽ നാം തമ്മിലുള്ള സാഹോദര്യം, ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സാഹോദര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സാഹോദര്യത്തെ മുറുകി പിടിക്കുക എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഈ സ്വാതന്ത്ര്യദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദനിലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് അത്തം 10 ഓണം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഗോപുനന്ദനെ ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
2: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
3: ഗോപുനന്ദനെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യദിനാശംസകൾ.
5: സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ബാലഗംഗാധര തിലകൻ.
6: Air.

റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഈ സ്വാതന്ത്ര്യദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദനിലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
2: ഒപ്പം ജിമാർട്ട് അത്തം 10 ലാഖ് പതി ഓഫർ, എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
3: ഗോപുനന്ദനിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: കൊപ്പു നദ്ലത് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்கூடா.

தெரியாதா?

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് 10 ഓണം ലാക് പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദല ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ.
4: ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. മഹാത്മാഗാന്ധി.
5: ഏ ഊറ വിട്ട്, ഉറവ വിട്ട്, സാതി വിട്ട്, സ്വാമി വിട്ട്, എല്ലാം വിട്ട്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഗോപുനന്ദൻ ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദൻ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജി മാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിലാ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് 10 ലാക്ക് പതി ഓഫർ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ.
1: ഗോപുനന്ദല ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
2: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യദിനാശംസകൾ.
1: എന്റെ സാമൂഹ്യ ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ്: സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഡോക്ടർ B.R. അംബേദ്കർ.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് 10 ഓണം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദല ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓഫറുകളുടെ ദിവസവും ഒരാൾക്ക് 100,000 രൂപ സമ്മാനം. കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
1: കൊപ്പു നദ്ലത് ജീവാ, കേരളത്തിൽ എല്ലായിടത്തും.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഏവർക്കും മൈ റേഡിയോ 90 FM നേരുന്നു സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: ഒരു വ്യക്തി മരിച്ചേക്കാം, എന്നാൽ ആശയം മരണശേഷം നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും. സുഭാഷ് ചന്ദ്രബോസ്.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദനിലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് അത്തം 10 ഓണം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും 1 ആൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദനിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഗോപുനന്ദല ജി മാർട്ടിൽ ഇന്നും നാളെയും 100 hours ഫ്രീഡം മിഡ് നൈറ്റ് സെയിൽ. ജി മാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജി മാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫർ, എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം, കൂടാതെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് ഇങ്ങനെ വില കുറവുണ്ടായിട്ടില്ല. ഇന്നും നാളെയും ഗോപുനന്ദനിലെ ജിമാർട്ടിന്റെ 100 hours ഫ്രീഡം മിഡ്നൈറ്റ് സെയിലാ. ജിമാർട്ട് പ്രൈസ് ഗ്യാരണ്ടിയിൽ ഇതിലും കുറഞ്ഞ വില മറ്റെവിടെയും ലഭിക്കില്ല.
1: ഒപ്പം ജിമാർട്ട് അത്തം 10 ഓളം ലാക്പതി ഓഫർ. എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം. ക്യാഷ് ബാക്ക് ഓഫറുകൾ, കോംബോ ഓഫറുകൾ, ആകർഷക EMI.
2: ഗോപുനന്ദനിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.